0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ശരണ്യ ബി മംഗളിന്റെ വീണ കച്ചേരികൾക്കാം. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ആദ്യം മനോരഞ്ജിനി രാഗത്തിൽ അടുകാരതനി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Veena Concert by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Shri Chertala Ji Krishna Kumar and on the ganjira by Shri Kadanad Ji Anandakrishnan. She begins a Carnatic Classical Veena Concert with a composition of Saint Tyagaraja, Adukaradani. In the rag, Manoranjani sets to Aditala.

0: അടുത്തതായി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാർവതീകുമാരം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, പാർവതീകുമാരം. ഇൻ ദ രാഗ് നാട്ടക്കുറിഞ്ചി സെറ്റ് ടു രൂപകതാൾ.

0: ഇനി കർണരഞ്ജിനീരാഗത്തിൽ വാഞ്ച തോനു എന്ന് കൃതി കേൾക്കാം. ആദ്യ താളം തിശ്രനട, ഹരികേശ നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ, മുത്തയ്യ ഭാഗവതർ, വാഞ്ച തോനു. ഇൻ ദ രാഗ് കർണരഞ്ജിനി സെറ്റ് ടു, ആദിതാൾ തിശ്രനട.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ഇനി പന്തുവരാളി രാഗത്തിൽ ശിവാനന്ദ കാമവർദ്ധിനി എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Concert by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Shri Chetala G. Krishnakumar and on the ganjira by Shri Kadanad G. Anandakrishnan. Next is a composition of G. N. Balasubramaniam, Shivananda Kama Vardhini. In the rag, Panduvarali, set to Mishra Chapital.

0: കേൾക്കാം. രാഗം മിശ്ര എമൻ, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: ശ്രീമതി ശരണ്യ ബി മംഗൾ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, രാധാ സമീത കൃഷ്ണ ഇൻ ദ രാഗ് മിശ്ര യമൻ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിച്ച വീണക്കച്ചേരി, ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട് ബൈ ശ്രീമതി ശരണ്യ ബി മംഗൾ. ഷീ ഈസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ ആൻഡ് ഓൺ ദ ഗഞ്ചിറ ബൈ ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി ബിന്ദു കെ ഷേണായി വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം ഭജേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by Srimati Matangi Satyamurthy. She is accompanied on the violin by Srimati Bindu K. Shenoy. On the mridangam by Sri Vaazhapalli T. S. Satish Kumar. And on the morsing by Sri P. K. Gopalakrishnan. She begins a Carnatic Classical Music Concert with a composition of Muthuswami Deekshithar, Rakta Ganapadim Bhaje, in the rag Mohanam, set to Adithal.

0: ഇനി മുഖാരി രാഗത്തിൽ എൻ റൈക്ക് ശിവകൃപൈ എന്ന കൃതി കേൾക്കാം. മിശ്രജാപതാളം, നീലകണ്ഠ ശിവൻ കൃതി.
1: കണ്ടിന്യൂയിങ് ഹെർ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് നീലകണ്ഠ ശിവൻ, എൻ റൈക്ക് ശിവകൃപൈ. ഇൻ ദ രാഗ് മുഖാരി, സെറ്റ് ടു മിശ്രജാപതാളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേണായി വയലിൻ, ശ്രീ വാഴപ്പള്ളി TS സതീഷ് കുമാർ മൃദംഗം, ശ്രീ PK ഗോപാലകൃഷ്ണൻ മുഖർശങ്ക്. ഇനി പൂർണ്ണചന്ദ്രിക രാഗത്തിൽ ശ്രീ രാജരാജേശ്വരി എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Shrimati Mathangi Satyamurthy. She is accompanied on the violin by Shrimati Bindu K. Shenoy. On the mridangam by Shri Vaazhapalli T.S. Satish Kumar. And on the morsing by Shri P.K. Gopalakrishnan. Next is a composition of Muthuswami Deekshithar, Shri Raja Rajeshwari. In the rag, പൂർണ്ണചന്ദ്രിക സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രാമനി സമാനമെവരു എന്ന കൃതികൾക്കാം രാഗം ഖരഖരപ്രിയ, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: മാതംഗി സത്യമൂർത്തി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. രാമനി സമാന മെവരു ഇൻ ദ രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേനായി വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീമതി മാതംഗി സത്യമൂർത്തി. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി ബിന്ദു കെ ഷെനോയ് ഓൺ ദ വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എ സതീഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ ഓൺ ദ മോർസിംഗ്. This program was brought to you by Akashvani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH in Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. Now we bring you a vocal recital by Dr. B. Arundhati. She is accompanied by Thiruvila Sivanandan on violin, G.S. Rajesh Nath on mridangam, and Vaalapalli R. Krishnakumar on ghadam. Adhyam, Ganarajena Rekshitoham, Ennarambina Deekshitarkriti, Arabhiragam, Mishra Chaputalam. The first item of this concert is Ganarajena Rekshitoham in Raga Arabhi set to Mishra Chaputalam, composed by Muthuswami Deekshithar.

ഹിരൺമയീം ലക്ഷ്മിയും, രാഗം ലളിത, രൂപകതാളം മുത്തസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ഹിരൺമയീം ലക്ഷ്മിയും, കമ്പോസ്ഡ് ബൈ മുത്തസ്വാമി ദീക്ഷിതർ, സെറ്റു രൂപകതാളം ഇന്ദ രാഗ ലളിത.

വരരാഗലയ രാഗം ചെഞ്ചു കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വരരാഗലയ ഇൻ ദ രാഗ ചെഞ്ചു കാംബോജി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖഡം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷീ ഈസ് അക്കംപനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ഖഡം. അടുത്തത് പഞ്ചബാണ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം പൂർവി കല്യാണി ആദിതാളം. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പൂർവി കല്യാണി സെറ്റു ആദിതാളം. പഞ്ചബാണ

പാൺഭൂമിതവാക രാഗം ആഹിരി തിസ്രനട ത്യാഗരാജ ഉത്സവ സമ്പ്രദായ കൃതി നെറ്റിസ് പൂല പാൺഭൂമിതവാക കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റോ തിസ്രനട രാഗം ആഹിരി

0: ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷി വാസ് അക്കംപനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ ദ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ ദ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദി ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.